0: സെറാൻഡിപ് ബ്രെയിൻ പ്ലാന്റേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ഹൃദയരോഗ, സ്നായുരോഗ, ആർത്രൈറ്റിസ് ഏതുള്ള ഒപ്പിട്ട് തിബിന് ഓ നേമ രോഗയാക്ക് നിട്ടാവട്ട് സുവക്കരകാണ്ട് സിവനകല കമൽ ബന്ധുട വേദ പഹത ഹമുവാണ് ആയുമ ആയുർവേദ വേദമെതുര് ബോഗഹന്തിയ കിരി ബന്നാർ സിവനകല ബിന്ദു